എത്തും പോതിൽ വല്ലത് ഹോളം കുരുകി ബേജാജുച്ചു പോതിൽ ഹോളം കൃത്യകാൻ ഹംതു ഊതും തേറൻ ഒതക് വെച്ചേ തമ്പി ഉലുകേജൻ ശേഷങ്കോ നല്ല ഉന്നോയ ചുംബോദ്രോയർമുൻ ചുന്ദ ഹുലു ഹുലു മെരിനിക ഹുത്തലി ജർജിരു മെരിക ഹൽവ ജോയാദ് എനോയ് ചെച്ചും ബോദില്ലെ ഹാലം ഗുരും മൽവൽ തലാൻ തതില് ഗുരു നിഗിൽ ദാക്തിന് ഊത്തി മുഷക്തിന്റെ സോലാർ തലാകുള്ള